സൂറെ മറിയം ഷ്പാളസമസിപാറാം ആയത് നമ്പർ 21. സൂറെ മറിയം ഷ്പാളസമസിപാറാം ആയത് നമ്പർ 21.